റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാൽ കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാൽ കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ധാട്ടുവരിശകൾ 4 എണ്ണം വരെ നമ്മൾ പഠിച്ചു.

അടുത്ത ധാട്ടു വരിശയാണ് നമ്മൾ പഠിക്കുന്നത്. വക്ര രീതിയിലാണ് സ്വരങ്ങൾ വരുന്നത് എന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം വരിശകൾ പാടുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ എല്ലാവരും എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്ത് ഈ വരിശകൾ നമ്മുടെ ശബ്ദവുമായിട്ട് ഉറപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ. ഇന്നിവിടെ എന്നോടൊപ്പം പഠിക്കുവാൻ എത്തിയിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ഏഞ്ചൽ, കങ്ങരപ്പടിയിലുള്ള അന്നാമറി, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി എന്നിവരാണ്. ക്ലാസ് ആരംഭിക്കാം.

ഈ വരിശ ഒന്നാം കാലം മുതൽ നാലാം കാലം വരെ പാടുന്ന രീതി നമുക്ക് പഠിക്കാം. ആദ്യം ഒന്നാം കാലം പാടുമ്പോൾ ഒരു അടിയിൽ ഒരു സ്വരം വരും.

ഒന്നാം കാലം ഒരടിയിൽ ഒരു സ്വരം. ഇനി അടുത്തത് രണ്ടാം കാലം പാടുമ്പോൾ ഒരടിയിൽ രണ്ട് സ്വരങ്ങൾ വരും. അതായത് സമഗമ്മ, ഇത്തരത്തിലാണ് രണ്ടാം കാലം പാടുന്നത്. എല്ലാവരും കൂടി ചേർത്ത് നമുക്ക്

0: നമ്മളിപ്പോൾ പാടിയത് രണ്ടാം കാലം, ഒരടിയിൽ രണ്ട് സ്വരമാണ് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാം കാലം പാടുമ്പോൾ ഒരടിയിൽ നാല് സ്വരങ്ങൾ വരും.
1: സമഗമരിഗസരി
0: ഇത്തരത്തിലാണ് മൂന്നാം കാലം പാടുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം, പാടിക്കോളൂ.

നമ്മൾ പ്രാരംഭ വരിശകൾ പല വരിശകളിലായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വിവിധ താളങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അലങ്കാരങ്ങൾ എന്ന ഒരു വിഭാഗമാണ് അടുത്തത്. അതിൽ കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കുന്ന 7 താളങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ആ അലങ്കാരങ്ങൾ ചിട്ട ചെയ്തിരിക്കുന്നത്. പല സ്ഥായിയിലുള്ള, പല വക്ര രീതിയിലുള്ള, അങ്ങനെയുള്ള പല വരിശകളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സരളി വരിശകൾ മുതൽ ഈ ധാട്ടു വരിശ വരെയുള്ള ഭാഗങ്ങൾ എല്ലാ ദിവസവും തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് നമ്മുടെ ശബ്ദവുമായിട്ട് കൂടുതൽ ഉറക്കുകയുള്ളൂ. എല്ലാവരും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തും ആവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: തബലിസ്റ്റ് അയ്യപ്പനും രോഹിണിയും ഏത് ചിത്രത്തിലെ കഥാപാത്രങ്ങളാണെന്ന് മലയാള സിനിമയെപ്പറ്റി കേവല പരിജ്ഞാനമുള്ളവർക്ക് അറിയാതിരിക്കില്ല. സിഗ്നേച്ചറിൽ തന്നെ മുൻപും നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ കഥാപാത്രങ്ങൾ യവനിക എന്ന ഏറ്റവും ശ്രദ്ധേയമായ KG ജോർജ് ചിത്രത്തിൽ നിന്നാണ്. ഒരു നാടക കമ്പനിയും അതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അനേകം സംഭവങ്ങളും അവിടെ നിന്നുള്ള ഒരുവന്റെ അയ്യപ്പന്റെ അപ്രതീക്ഷിത തിരോധാനവും തുടർന്ന് നടത്തുന്ന കേസ് അന്വേഷണവും അവസാനം കണ്ടെത്തുന്നത് ആ മരണരഹസ്യം തന്നെ. അതിനു പിന്നിൽ രോഹിണിയാണ്. ശ്രോതാക്കളിൽ മിക്കവർക്കും അറിയാവുന്ന കഥയും കഥാപാത്രങ്ങളും അപ്പോഴും ഈ സിനിമ പറഞ്ഞുവെക്കുന്ന സ്വാതന്ത്ര്യത്തിലൂന്നിയ രാഷ്ട്രീയം ഇന്നുമേറെ പ്രസക്തവും അതുയർത്തുന്ന സ്ത്രീപക്ഷ ചിന്തകളും. തബലിസ്റ്റ് അയ്യപ്പന്റെ അല്ല രോഹിണിയുടെ കഥയിൽ ഭവനാകത്തളങ്ങളിലെ രാഷ്ട്രീയം പറയുന്ന KG ജോർജ് സൃഷ്ടികളെപ്പറ്റിയുള്ള സിഗ്നേച്ചറിന്റെ ഈ രണ്ടാം അധ്യായം ആരംഭിക്കട്ടെ.
4: ഒരുത്തി കൂട്ടത്തിൽ താമസിക്കുന്നു എന്നുള്ള കാര്യം എങ്കിലും ഓർമ്മിക്കണ്ടേ? എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിന്നോടൊന്നും പറയാതെ പോയത്? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ രോഹിണി. കല്യാണം കഴിഞ്ഞ 4-ാമത്തെ ദിവസം എന്റെ പൊന്നും എടുത്തുകൊണ്ട് നാട് വിട്ടവനായ എന്റെ ഭർത്താവ് 7 കഴിഞ്ഞു, ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ദുഷ്ട, നിനക്കേതായാലും ഇങ്ങനെ ഒരു ബന്ധം വേണ്ടായിരുന്നു രോഹിണി.
5: അങ്ങനെ പറ്റിപ്പോയി ചേച്ചി.
4: എവിടെങ്കിലും പോട്ടടി, നീ ക്യാമ്പിൽ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കും. ഈ പുര ചോരുമോ രോഹിണി?
5: ഇല്ല.
4: പിന്നെന്താ, തറയിലൊക്കെ നല്ല തണുപ്പ്.
5: അവിടെ ഇവിടെയൊക്കെ ചോരും തോന്നുന്നത്.
4: നിന്റെ അനിയത്തിയുടെ കല്യാണ തീയതി ഉറപ്പിച്ചു?
5: ഇപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല.
3: ആരാണ് രോഹിണി? അസാധ്യ കലാകാരനാണ് ഭരത്ഗോപി പകർനാട്ടം നടത്തിയ തബലിസ്റ്റ് അയ്യപ്പൻ. എന്നാൽ വ്യവസ്ഥയില്ലാത്തവൻ, ഒരിടത്തും ഒന്നിലും ഒരു പെണ്ണിലും ഉറച്ചു നിൽക്കാത്തവൻ. ആ നാട്ടിൽ തന്നെ ഭാര്യയും മുതിർന്ന മകനുമുണ്ട് അയ്യപ്പന്. മറ്റു പല നാടുകളിലും സ്ത്രീ സമ്പർക്കങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെയിരിക്കുമ്പോഴും മറ്റു പെൺ ശരീരങ്ങളോട് അയാൾക്ക് മോഹമാണ്. ഭവനത്തിലെ അന്തരീക്ഷം തന്നെയാണ് ജലജ അവതരിപ്പിച്ച രോഹിണിയെ ഏകദേശം തന്റെ പിതാവിനോടടുത്തൊക്കെ പ്രായം കരുതാവുന്ന ആ മനുഷ്യന് സമീപത്തെത്തിക്കുന്നത്. രോഹിണി അവതരിപ്പിച്ച നൃത്തം കണ്ട അയ്യപ്പനവളെ നാടക കമ്പനിയിലേക്ക് മുഖ്യ നടിയായി ക്ഷണിക്കുകയാണ്. രോഹിണിയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റോളാമെന്ന് ബോധിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ആ നാടക

0: ഗതിയിലേക്ക് അവളുടെ കടന്നു ചെല്ലൽ. എന്നാൽ അവിടെ അവൾ അയ്യപ്പന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയ്ക്കാണ് ജീവിതം നയിക്കേണ്ടി വന്നത്. രോഹിണിക്കത് സമ്മതമല്ലെങ്കിൽ പോലും എതിർപ്പിന് നിവൃത്തിയൊന്നുമില്ല. അയാൾ നടത്തിപ്പോരുന്ന ചൂഷണങ്ങൾ സാമ്പത്തികവും ശാരീരികവുമാണ്. ഇത് അസഹനീയമായപ്പോഴാണ് അവൾ അയ്യപ്പന്റെ ജീവൻ കവർന്നത്. അതിലെ ശരിതെറ്റുകൾ വിലയിരുത്തുന്നതിനോടൊപ്പം രോഹിണിയെ ആ അവസ്ഥയിലെത്തിച്ച സാമൂഹിക സാമ്പത്തിക ഭവന സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട്.
1: എനിക്ക് തീരെ സുഖമില്ല, അകത്ത് കിടക്കുകയായിരുന്നു.
2: അമ്മയ്ക്ക് എന്താ സുഖം?
1: സുഖക്കേട് പലതാ, തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. മോനിരിക്ക.
2: അമ്മ ഇരിക്കൂ, ഇങ്ങനെ നിൽക്കണ്ട.
1: വേണ്ട.
2: എന്നെ മനസ്സിലായോ?
1: ആ, ഇവള് വന്ന് പറഞ്ഞു.
2: രോഹിണിയെ കൂടെ നിർത്തിക്കൊണ്ട് പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറഞ്ഞേക്ക. ഞാൻ പലരുടെയും നൃത്തത്തിന് തബല വായിച്ചു, പക്ഷെ രോഹിണിയെ പോലെ ഇത്രയും നല്ലൊരു നർത്തകിയെ എന്റെ കലാജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. പറയുന്നത് കേട്ട് അഹങ്കരിച്ചു കളയരുത്. കൂടുതൽ കൂടുതൽ പഠിക്കാനും വളരാനും പരിശ്രമിക്കണം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു.
1: ഇവളെ നല്ലൊരു ഡാൻസുകാരി ആക്കണമെന്നായിരുന്നു ഇവളുടെ അച്ഛന്റെ ആഗ്രഹം. പക്ഷേ മകള് ഡാൻസ് ചെയ്യുന്നത് കാണാൻ അച്ഛനില്ലാതെ പോയി. ഇപ്പോൾ അച്ഛനില്ലാത്ത 3 മക്കളും രോഗം പിടിച്ച ഞാനും എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നു. പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ ആരിരിക്കുന്നു?
2: കൊള്ളാവുന്ന പല ഡാൻസ് ട്രൂപ്പുകളുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഏർപ്പെടിയട്ടെ, രോഹിണി അയക്കുമോ?
1: അവളെ പിന്നെ ഡാൻസ് പഠിപ്പിച്ച എന്തിനാ? അവൾക്ക് വല്ലതും കിട്ടിയാൽ ഞങ്ങൾക്ക് ഇവിടെ പട്ടിണി കൂടാതെ കഴിയാം.
2: നാടകത്തിൽ അഭിനയിക്കാൻ രോഹിണിക്ക് താല്പര്യമുണ്ട്.
3: എനിക്ക് കഴിയുന്ന പോലൊക്കെ ഞാൻ അഭിനയിക്കാം.
2: ശരി, ഞാൻ നോക്കട്ടെ.
0: ഭാവന തിയേറ്റേഴ്സ് എന്ന നാടക കമ്പനിയുടെയും അവർ നടത്തിവരുന്ന നാടക അവതരണങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നോൺ ലീനിയറായി പറഞ്ഞു പോകുന്നതാണ് യവനിക എന്ന ചിത്രത്തിന്റെ അവതരണ രീതി. ഭാവനിയുടെ പുതിയ നാടകം കറുപ്പും വെളുപ്പും ഒരു പട്ടണത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംഘാംഗങ്ങൾ. അതിനായുള്ള യാത്ര അവർ പുറപ്പെടാൻ പോകുന്നു. എന്നാൽ പ്രധാന നടൻ വേണു നാഗവള്ളി അവതരിപ്പിച്ച ജോസഫ് കൊല്ലപ്പള്ളി അവിടെ എത്തിയിട്ടില്ല. അല്പം വൈകിയാണെങ്കിൽ കൂടി അയാൾ എത്തി. തുടർന്ന് യാത്രയും ആരംഭിച്ചു. വഴിയിലാണ് അയ്യപ്പനും രോഹിണിയും താമസിക്കുന്ന ആ വാടക വീട്. രോഹിണി അവിടെയുണ്ട്, എന്നാൽ അയ്യപ്പനില്ല.
2: അയ്യപ്പൻ എവിടെ?
3: എനിക്കറിയില്ല.
2: എവിടെ പോയെന്നറിയാവോ?
3: ഇന്നലെ രാത്രിയില് പോയതാണ്.
2: എങ്കിൽ വിഷമിക്കാനില്ല, അയ്യപ്പനെ ഞാൻ തപ്പെടുത്തുതരാം. കുട്ടപ്പ, വണ്ടി തിരിച്ചുവിടെ. എങ്ങോട്ട് വിടാനായി പറയുന്നത്? അയ്യപ്പൻ ചാരായഷാപ്പിൽ കാണും, ഇന്നലെ അടിച്ചടിച്ച് അവിടെ കിടന്നതാ. കുട്ടപ്പ, തിരിച്ചുവിടെ, ചാരായഷാപ്പിൽ പോവാം. നാശം പിടിച്ചോ, കുടിച്ചു കുടിച്ച് മരിക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങോട്ട് തന്നെ വിടറാ, വായി നോക്കിയാ കേറാ. അങ്ങോട്ട് നേരം വിളിക്കുന്നവരെ പട്ട അടിച്ചിട്ട് തവലക്കെട്ട് എന്തോ ചെയ്യാനാ?
4: പട്ട അടിക്കുന്ന അയ്യപ്പനല്ലയോ, കയ്യല്ലല്ലോ. തവല കണ്ട കൈ റെഡി.
2: സാധനം അടങ്ങില്ല സാറേ, ഇന്നലെ രാത്രി ചെന്നിരുന്നു, കുറച്ചു കഴിഞ്ഞ് പോവുകയും ചെയ്തു.
0: തുടർന്നന്ന് തബലിസ്റ്റ് ഇല്ലാതെയാണ് ആ നാടകം അരങ്ങേറിയത്. അടുത്തതായി അവതരിപ്പിക്കപ്പെടുന്ന നാടകത്തിലും അയ്യപ്പനില്ല, പകരം മറ്റൊരാൾ എത്തിച്ചേർന്നു. സംഗതി അല്പം ഗൗരവമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് സഹപ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം തിലകൻ അവതരിപ്പിച്ച നാടക കമ്പനി ഉടമയും നടനും കൂടിയായ വക്കച്ചൻ ആ തിരോധാനം പോലീസിൽ അറിയിക്കുന്നത്. അയ്യപ്പനെ കാണാതായതിനെ പറ്റി പത്രക്കുറിപ്പും അവർ നൽകി. എന്നിട്ടും അയ്യപ്പന്റെ വിവരമൊന്നുമില്ല.
5: നിങ്ങൾ എന്തിനാ വെറുതെ അവളെ എവിടെയൊക്കെ പിടിക്കാൻ പോകുന്നത്? നിങ്ങളെ പഠിച്ചപ്പോ രോഹിണിയുടെ പുറകെ പോയി, അവളെ പഠിച്ചപ്പോ വേറെ വ്യക്തിയുടെ പുറകെ പോയി കാണും.
6: ദൈവദോഷം പറയണ മഹാപാവി, ഒന്നിലിരിക്കുന്ന അച്ഛനല്ലേ?
5: ഓ, പേരിനൊരു അച്ഛൻ, ഇങ്ങനൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്ന നല്ലത്.
0: തുടർന്ന് ആ തിരോധാനം അന്വേഷിക്കുന്നത് മമ്മൂട്ടി അവതരിപ്പിച്ച പോലീസ് ഇൻസ്പെക്ടർ ജേക്കബ് ഈരാളിയാണ്. അയാൾ നടത്തുന്ന അന്വേഷണം മുന്നേറുന്നത് ഭാവന തിയേറ്റേഴ്സും അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് സാഹചര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി തന്നെയുമാണ്. വക്കച്ചനിൽ നിന്നാരംഭിച്ച അന്വേഷണം ജഗദീ ശ്രീകുമാർ അവതരിപ്പിച്ച വരുണൻ, നെടുമുടി വേണുവിന്റെ ബാലഗോപാലൻ, ശ്രീനിവാസൻ അവതരിപ്പിച്ച ചെല്ലപ്പൻ, രോഹിണി, അയ്യപ്പന്റെ മകൻ അശോകൻ കഥാപാത്രം വിഷ്ണു അടക്കമുള്ളവരിലൂടെ മുന്നേറുന്നു. അയാൾ എന്ത് പ്രകൃതക്കാരനാണെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നത് ഇവർ കാഴ്ചക്കാർക്കായി നടത്തുന്ന വെളിപ്പെടുത്തലുകളിലൂടെയാണ്.
7: കുട്ടി ഇവിടെ താമസിച്ച് ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന എന്തിനാ?
8: വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
7: വീട്ടിലാരൊക്കെയുണ്ട്?
8: അമ്മയും രണ്ട് അനുജത്തിമാരും ഉണ്ട്. അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് നാടകമുള്ളത് കൊണ്ട് അവര് പട്ടിണി കൂടാതെ കഴിയുന്നു. കഴിയുമെങ്കിൽ നാടകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എന്റെ ഇപ്പോഴുള്ള ആഗ്രഹം.
7: അതെന്താ?
8: ജീവിതം പോലും മടുത്തു കഴിഞ്ഞു, പിന്നെ നാടകത്തിന്റെ കാര്യം പറയണം. ആത്മഹത്യ ചെയ്താൽ എന്റെ വീട് നശിക്കും, അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടനെ പോലുള്ള നല്ല ആളുകൾ കൂടെ ഉള്ളത് മാത്രമാണ് ഒരാശ്വാസം.
7: എന്റെ കഴിവിലൊതുങ്ങുന്ന എന്ത് സഹായവും കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും, പറയാൻ മടിക്കരുതെന്ന് മാത്രം.
9: ഡാ കൊല്ലപ്പള്ളി, നീ വല്ല വില്ലനാണല്ലേടാ.
10: എന്താ റോള് വല്ല ഉണ്ടോ കയ്യില്?
9: നീ എന്റെ വീട്ടിൽ വന്നിരുന്നോ?
10: നിന്റെ വീട്ടിൽ ആരും വന്നോടൊന്ന് ബോർഡ് എഴുതി
9: വെച്ചിട്ടുണ്ടോ?
10: എന്താ രോഹിണിയെ കാണാൻ കൊള്ളില്ലേ? നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണ്, നിന്നോടൊന്നിച്ച് താമസിക്കുന്ന ഒരു ദോഷം മാത്രമേ ഉള്ളൂ.
9: ഞാൻ പറയുന്നു.

0: വിളക്കടാ, എവിടെ എനിക്ക് വിളക്കുണ്ട്?
1: നിന്നെ ഓർത്തില്ലെങ്കിൽ
0: വന്നില്ലല്ലോ, ഞാനല്ലേ ഉള്ളു, എന്നെ അങ്ങ് ഓർത്താ
1: മതി.
0: നീ എടുത്ത പൊങ്ങത്തില്ലേപ്പ നിന്റെ പാട് നോക്ക്. അതിനുശേഷം നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നോ?
2: അല്ലായിരുന്നു.
0: ഇനിയിപ്പോ അയ്യപ്പൻ മരിച്ച നിലയ്ക്ക് രോഹിണിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം അല്ലേ?
2: അതിനിപ്പോ അയ്യപ്പൻ മരിച്ചിട്ടില്ലോ സാർ.
0: മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ?
3: തുടർന്ന് നാടക ക്യാമ്പിൽ നിന്ന് അല്പം അകലെയായി ഒരു പാടത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ അയാളുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. അവിടെ നിന്ന് ലഭിച്ച തെളിവുകളിലൂടെയാണ് ജോസഫ് കൊല്ലപ്പള്ളിയിലേക്ക് കേസന്വേഷണം എത്തുന്നത്. അങ്ങനെ അയാൾ കസ്റ്റഡിയിലാകുന്നു. തുടർന്ന് അയാൾ നടത്തുന്ന തുറന്നു പറച്ചിലുകൾ എത്തിച്ചേരുന്നത് ആ കൊലപാതകത്തിന് പിന്നിലെ രോഹിണിയുടെ സാന്നിധ്യത്തിലേക്ക്. യഥാർത്ഥത്തിൽ കൊലക്കുറ്റം ഏറ്റെടുക്കാനാണ് കൊല്ലപ്പള്ളി ശ്രമിച്ചത്. എന്നാൽ സാഹചര്യ തെളിവുകൾ അയാളിൽ നിന്ന് കേസന്വേഷണം വഴിതിരിക്കുകയായിരുന്നു. അങ്ങനെ അത് രോഹിണിയിലേക്ക്, അവരുടെ ആ വാടക വീട്ടിൽ സിനിമയുടെ ആദ്യ രംഗങ്ങളിൽ കാണുന്ന ആ ദിവസത്തിന്റെ തലേ രാത്രിയിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്.
4: എനിക്ക് മനസ്സില്ല.
1: നീ അങ്ങനെ പിണങ്ങാതെ മോളെ, നിന്റെ നാലുകാലിന്റെ കമ്മല് ഞാൻ വിറ്റെന്നും പറഞ്ഞു നീ ഇങ്ങനെ പിണങ്ങിയത്
4: വിറ്റു.
1: വളയെടുക്കാൻ ആളില്ലാത്തോണ്ട് ഞാൻ അങ്ങ് വിറ്റു. നീ എന്തിനാണ് നിന്റെ അനിയത്തിയെ കെട്ടിച്ചുവിടായി പാവൊക്കെ വിടുന്നത്? അവളെ ഇനി വിളിച്ചോണ്ടു വാ, നമുക്ക് ഇവിടെ താമസിക്കാൻ. അവളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. അവള് വന്നാൽ നിന്നെ ഞാൻ പറഞ്ഞു വിടത്തൊന്നുമില്ല. നീ എന്റെ കുപ്പി കൊടുത്തു, നിന്നെ ഞാൻ കൊല്ലുപടി.
4: മനുഷ്യനല്ല, ജീവിച്ചാൽ ഇനിയും എന്നെ പോലുള്ള രോഹിണിമാരുണ്ടാവും. ഒരു സ്ത്രീയെ പോലും ഇനി നീ നശിപ്പിക്കാൻ പാടില്ല, പാടില്ല, പാടില്ല.
3: ആരുമാരും സഹായത്തിനില്ലാത്ത സാധു പെൺകുട്ടിയാണ് രോഹിണി. താൻ നാടകാഭിനയം നടത്തിയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന കുറഞ്ഞതെങ്കിലും ആശ്വാസമാകുന്ന വരുമാനം കുടുംബത്തിനൊരു നേരം കൂടുതൽ അരി മേടിക്കാൻ ഉപയോഗിക്കാമെന്ന ആഗ്രഹം മാത്രമാണ് അവൾക്കുള്ളത്. കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനോ ആപത്തുകൾ കണ്ടറിഞ്ഞ് സഹായിക്കാനോ സംരക്ഷണം നൽകാനോ ഗൗരവമുള്ളവർ ആരും ആ കുടുംബത്തിനില്ല. ഈ ദുരവസ്ഥ മുതലെടുത്താണ് അയ്യപ്പൻ രക്ഷകനായി ചമഞ്ഞ് അവളുടെ ജീവിതത്തിൽ ചൂഷകനായി മാറുന്നത്. തുടർന്ന് അയാൾ മുൻപ് വശത്താക്കിയ പല സ്ത്രീകളെയും പോലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവളെയും വെച്ചോണ്ടിരിക്കുകയാണ്. മനസ്സുകൊണ്ടൊരിക്കലും ആ ബന്ധം അവൾക്ക് അംഗീകരിക്കാനാകില്ല എന്നതാണ് സിനിമ നൽകുന്ന സൂചന. എന്നാൽ രോഹിണിക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല. ശാരീരികമായി പലതവണ അയാൾ അവളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിലൊരു ഭാഗത്ത് അയ്യപ്പന്റെ മകന്റെ അമ്മ നമുക്കവരെ അയാൾ നിയമപരമായി വിവാഹം കഴിച്ച സ്ത്രീ എന്ന് കരുതാം രോഹിണിയുടെ സമീപത്തെത്തി അവളുമായി വഴക്കിടുന്നുണ്ട്. ആ സ്ത്രീ പതിവായി കാശ് ചോദിച്ച നാടക കമ്പനിയിൽ എത്താറുണ്ട്, മകനെയും അയക്കാറുണ്ട്. അയ്യപ്പനെ കാണാനില്ല എന്ന വിവരമറിഞ്ഞെത്തുമ്പോൾ തന്റെ ഭർത്താവിനെ വശത്താക്കിയവളെന്ന പഴിയൊക്കെ ആ സ്ത്രീ രോഹിണിക്ക് ചാർത്തി നൽകുന്നുണ്ട്. എന്നാൽ രോഹിണി അപ്പോഴും നിസ്സംഗയായി നിൽക്കുകയാണ്. എന്തിന് രോഹിണി അയ്യപ്പന്റെ പീഡനങ്ങൾ സഹിക്കുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം സാഹചര്യങ്ങൾ അവളെ അതിലേക്ക് എത്തിച്ചു എന്നാണെന്ന് തോന്നുന്നു. നാടക സംഘത്തിലെത്തിയ അവളെ അയ്യപ്പൻ ഒരു വാടക വീടെടുത്ത് ഒപ്പം താമസിപ്പിക്കുന്നത് വക്കച്ചന് താല്പര്യമില്ല. എന്നാൽ താനെത്തിച്ച നടിയുടെ രക്ഷിതാവ് ചമഞ്ഞിരിക്കുകയാണ് അവർക്കു മുൻപിൽ അയ്യപ്പൻ. അയാൾക്കൊപ്പമുള്ള ആദ്യ ദിവസത്തിൽ തന്നെ രോഹിണി ആ രാത്രിയിൽ അതിക്രമം നേരിടുന്നുണ്ട്. വക്കച്ചൻ ആ നാടക കമ്പനിയിലടക്കം സ്ത്രീബന്ധങ്ങൾ പുലർത്തി പോരുന്നവനാണ്. എങ്കിൽ കൂടി ദുർമനസ്സിനുടമയല്ല എന്നതിനാലും അയ്യപ്പന്റെ പ്രകൃതം നേരത്തെ തന്നെ വ്യക്തമായി അറിയാവുന്നയാളായതിനാലും അയാളോടൊപ്പമുള്ള രോഹിണിയുടെ വാസം താൽപ്പര്യപ്പെടുന്നില്ല എന്ന് നമുക്ക് കരുതാം. മുൻപാ നാടക സംഘത്തിൽ നിന്ന് അയ്യപ്പൻ പുറത്താകാനും സ്ത്രീ വിഷയമാണ് കാരണമായത്. അന്നത് ചെറുത്തോളായിരുന്നു ഇര. എന്നാൽ രോഹിണി ഒരു മാടപ്രാവെന്ന പോലെ തക്കതായി പ്രതികരിക്കാനൊന്നും അറിയാത്ത സാധുവാണ്. ആശ്രയമാരുമില്ലാത്തവളാണവൾ. അയ്യപ്പൻ നടത്തിവരുന്ന ചൂഷണങ്ങളവൾ ക്രമേണ നിവൃത്തിയില്ലാതെ സഹിച്ചും പൊരുത്തപ്പെട്ടും ജീവിതം മുൻപോട്ട് നയിക്കുന്നത്.

0: ആണ്. ആ സ്ത്രീയുടെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ ഒരേയൊരാൾ യഥാർത്ഥത്തിൽ ജോസഫ് കൊല്ലപ്പള്ളിയാണെന്ന് തോന്നുന്നു. ആ ഗതികെട്ട സ്ത്രീ ഇനിയും ചൂഷണങ്ങൾ തന്റെ സഹോദരിമാരടക്കമുള്ള മറ്റു സ്ത്രീകൾ സഹിക്കേണ്ടി വരാതിരിക്കാൻ കൂടി നടത്തുന്നതാണ് അയ്യപ്പന്റെ കൊലപാതകം. ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെ. രോഹിണിയുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയാണ് കൊല്ലപ്പള്ളി തെളിവ് നശിപ്പിക്കാനും തുടർന്ന് ആ കുറ്റം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകുന്നത്. തിരോധാന അന്വേഷണ രൂപത്തിൽ കഥ പറയുന്നതാണ് യവനിക എന്ന ചിത്രമെന്ന് പറഞ്ഞല്ലോ. അന്വേഷണം ഒരാളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വെച്ച് മുന്നേറി അടുത്തയാളിലേക്കും അയാൾ നൽകുന്ന വിവരങ്ങളിലൂടെ മറ്റൊന്നിലും എന്ന തരത്തിലാണ് ഒരു പസിൽ പോലെ മുന്നേറുന്നത്. അതിൽ വക്കച്ചനും ശൃംഗാരപ്രിയനായ ഗോപാലകൃഷ്ണനും രോഹിണിയുമെല്ലാം തങ്ങളുടെ സിനിമാ കഥ പറയൽപരമായ ചുമതല നിർവഹിക്കുകയാണ്. അങ്ങനെ കേസന്വേഷകൻ അതിന്റെ ഉത്തരം കണ്ടെത്തുന്നു. തുടർ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് കടക്കുന്നു. ഒരു പസിൽ പൂരിപ്പിക്കുന്നതുപോലെ അന്വേഷണം അതിന്റെ ഒടുക്കത്തെ കീയും കണ്ടെത്തി ഏറ്റവും അവസാനത്തെ കോളത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞു. ഇനി കുറ്റവാളിയെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലെത്തിച്ചാൽ മതി. ഒരു നാടകാവതരണ വേദിയാണ് തുടർന്ന് കാണുന്നത്. സ്റ്റേജിൽ ഭാവന തിയേറ്റേഴ്സിന്റെ നാടകം ആരംഭിക്കുകയാണ്. രോഹിണിയും അതിൽ വേഷമിടുന്നുണ്ട്. അവിടേക്ക് കൊല്ലപ്പള്ളിയിൽ നിന്നറിഞ്ഞ സത്യങ്ങൾക്കൊപ്പം അയാൾക്കൊപ്പം കേസന്വേഷകൻ കടന്നു ചെല്ലുന്നു.
1: നീ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു മോളെ? ഈ വേഷത്തിലാണോ ക്ഷേത്രത്തിൽ പോകുന്നത്?
2: ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട.
3: നീ എന്താ മോനെ ഈ പിച്ചിമ്പയം പറയുന്നത്? ക്ഷേത്രത്തിൽ പോകുന്ന നീ വേഷത്തിലാണോ നാറ്റം ചോദിക്കുന്ന കേട്ടില്ലേ?
2: ഇല്ല, കുറ്റം ചെയ്ത ഞാനാണ്. ഞാനത് തുറന്നു പറയും. എനിക്ക് വേണ്ടി ആരും കുറ്റമേറ്റെടുക്കണ്ട.
1: നീ ഇതുവരെ എന്തെടുക്കായിരുന്നു മോളെ? ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ?
2: ഞാൻ സമ്മതിക്കില്ല. ഇല്ല ഇല്ല, കുറ്റം ചെയ്ത ഞാനാണ്. ഞാനത് തുറന്നു പറയും. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല.
1: മോള് ക്ഷേത്രത്തിൽ വരുന്നില്ലേ?
0: തുടർന്ന് അപരാധിയാണോ എന്ന് തീർത്തു വിധിക്കാനാകാത്ത രോഹിണിക്കും കൊല്ലപ്പള്ളിക്കുമൊപ്പം പോലീസ് സംഘം മടങ്ങുകയാണ്. നാടക സംഘാംഗങ്ങൾ പുതിയൊരു വേദിക്കായി തങ്ങളുടെ താവളത്തിലേക്കും. ഒരേ നാടകം പല വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നതുപോലെ പല വേദികളിൽ പല നടീനടന്മാർ ഊഴം പോലെ ഒരേ വേഷം അണിയുന്നതുപോലെ രോഹിണിയുടെ ഈ കഥയും ഇനിയും പലരാൽ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ചൂഷകർ പുതിയ വേഷങ്ങളിൽ എത്തിച്ചേരും. കെ ജി ജോർജ് രചന നിർവഹിച്ച യവനിക ഒരു അസാധ്യ സിനിമയാണ്. യസൽപൂരം സദാനന്ദൻ സംഭാഷണ രചന നിർവഹിച്ചു. നാടക പശ്ചാത്തലത്തിലുള്ള സിനിമയായതിനാൽ നാടകരചനയിൽ പ്രാവീണ്യമുള്ള ഒരാൾ രചനയിൽ ഒപ്പമുള്ളത് നല്ലതാണെന്ന ചിന്തയാകാം ഇതിന് കാരണം. യവനിക സാഹചര്യങ്ങൾ മുതലെടുത്ത് ആരെയും ചൂഷണം ചെയ്യരുതെന്ന പ്രഖ്യാപനം കൂടിയാണ് സമൂഹത്തിന് മുൻപിൽ വെക്കുന്നത്. കെ ജി ജോർജ് ഒരുക്കിയ ചലച്ചിത്ര കാവ്യങ്ങൾ ആഖ്യാനപരമായും അവതരണ രീതിയിലും മാത്രമല്ല സവിശേഷ പാഠപുസ്തകങ്ങളാകുന്നത്. അത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ വഴികൂടിയാണ്. ഇവിടെ രോഹിണിയും അയ്യപ്പനും താമസിച്ചു വരുന്ന ആ വാടക വീടിനെ ഒരു ഭവനമെന്ന് വിളിക്കാനാകുമോ എന്നറിയില്ല. എന്നാൽ ഭവനമെന്ന് നാം കരുതിപ്പോരുന്ന പല കൂട്ടായ്മകളും അങ്ങനെയല്ല എന്ന സന്ദേശം കൂടിയാണല്ലോ ഈ രണ്ടധ്യായങ്ങളുടെ ഒന്നാം ഭാഗത്ത് നാം ശ്രവിച്ച ആലീസിന്റെയും മാമച്ചൻ മുതലാളിയുടെയും ഭവന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആദാമിന്റെ വാരിയല്ലെന്ന ചിത്രം വിളിച്ചു പറയുന്നത്. സ്നേഹമില്ലാതെയുള്ള, അനുവാദം തേടാതെയുള്ള ഇണചേരലുകളും സാമ്പത്തിക ചൂഷണം അടക്കമുള്ളവയ്ക്കായുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും പരിഗണിക്കുമ്പോൾ രോഹിണിയുടെ ഭർത്താവല്ലാത്ത എന്നാൽ അധികാരിയായ അയ്യപ്പനും ആലീസിന്റെ ഭർത്താവ് മാമച്ചനും വാസന്തിയെ വരുതിയിൽ നിർത്തിയിരിക്കുന്ന ഗോപിയും പിന്നെ ഇരകളിലെ ആനിയും ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, ഇരകൾ ഒന്നു തന്നെയാണ്.
4: ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും തൊട്ടുപോയതില്ല. ജോലി കുഴപ്പം വരാൻ
2: ഇതിനായിരുന്നു എന്നെ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്.
4: അതിനിപ്പോ എന്തുണ്ടായി? ഞാൻ ഇതിനെ കൊല്ലാനൊന്നും പോകുന്നില്ല. എന്റെ ഒരു ആഗ്രഹം
2: വേണ്ട, അത് വേണ്ട. ദൈവത്തെയോ, ചേട്ടൻ പോയി കിടക്കും.
4: നീ ഒരു മണ്ടിയാണത്. ഇതിന്റെ ഒരു സുഖം നിനക്ക് അറിയാമെന്ന് ഞാനിട്ടാ.
2: എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല.
1: പെണ്ണെ, ഇതുവരെ ഞാൻ മര്യാദക്കാണ് എന്നോട് പറഞ്ഞത്. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അയ്യപ്പന്റെ കൈ കെട്ടിയിട്ടുള്ള പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചാടി
2: പോയിട്ടില്ല.
0: യവനിക 1982

0: 2022-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 3 ബഹുമതികളാണ് സ്വന്തമാക്കിയത്. മർമരമെന്ന ഭരതൻ ചിത്രത്തിനോടൊപ്പം മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം, മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം, തിലകന് 2-ാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം എന്നിവ യവനിക നേടിക്കൊടുത്തു. കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡിൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും യവനിക നേടിക്കൊടുക്കുകയുണ്ടായി. ചിത്രം സാമ്പത്തികമായി വിജയമാവുകയും ചെയ്തു. അകത്തളത്തിലെ രാഷ്ട്രീയം അല്പം കൂടി വന്യമായി ശബ്ദമുയർത്തി പറഞ്ഞതാണ് KG ജോർജ് ഒരുക്കിയ ഇരകൾ എന്ന സിനിമയും. 1985 ഈ ചിത്രം അദ്ദേഹത്തിന്റെ തന്നെ രചനയിൽ പുറത്തുവന്നത്. മികച്ച 2-ാമത്തെ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഇരകൾ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത തിലകനും ശ്രീവിദ്യയ്ക്കും മികച്ച 2-ാമത്തെ നടീനടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ കൂടിയും നേടിക്കൊടുക്കുകയുണ്ടായി. ഇരകൾ എന്ന സിനിമയുടെ പിറവിയെപ്പറ്റി മാതൃഭൂമി വാർഷിക പതിപ്പിന് നൽകിയ ഒരഭിമുഖത്തിൽ സംവിധായകൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് അടിയന്തരാവസ്ഥ അടക്കമുള്ളവയുടെ ബാക്കി പത്രമായി മനസ്സിലുണർന്ന ചിന്തകൾ ആ സൃഷ്ടിക്ക് പിന്നിലുണ്ട് എന്നർത്ഥം വരുന്ന രീതിയിലായിരുന്നു. അതായത് കേന്ദ്ര കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന അദ്ദേഹം എഴുതി ഫലിപ്പിച്ച മാനസിക സംഘർഷങ്ങൾക്ക് പിന്നിൽ അത്തരം ചില സംഭവ വികാസങ്ങൾ പ്രേരണയായിട്ടുണ്ടാകാമെന്നതാണ് ഇതിനൊരു വിശദീകരണമായി പറയാനാകുന്നത്. അന്നത്തെ പ്രധാന ഭരണകർത്താക്കളുടെ ആ ചെയ്തികളെപ്പറ്റി അച്ഛനും മകനുമായി പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്ന കേന്ദ്ര കഥാപാത്രങ്ങളുടെ പ്രവൃത്തികളിൽ ലയിപ്പിച്ചിട്ടുണ്ടെന്ന് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാ രചയിതാവും സിനിമാ നിരൂപകനും കൂടിയായ KB വേണു ഒരിക്കൽ അഭിപ്രായപ്പെടുകയുമുണ്ടായി. ഇതിനൊരു വിശദീകരണം നൽകാൻ ഇന്ന് ചലച്ചിത്ര ഇതിഹാസ സംവിധായകൻ നമുക്കൊപ്പമില്ല. മധ്യ തിരുവിതാംകൂറിലെ ഒരു സമ്പന്ന ക്രിസ്ത്യൻ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ പുതുമുഖമായ KB ഗണേഷ്കുമാറിനെ നായകനാക്കി ഇരകൾ എന്ന സിനിമയുടെ കഥ വികസിക്കുന്നത്. കഥാനായകനല്ലെങ്കിൽ പ്രതിനായകനായ ബേബി തിലകൻ അവതരിപ്പിച്ച മാത്യൂസ് അഥവാ മാത്തുക്കുട്ടി മുതലാളിയുടെ ഇളയ മകനാണ്. പിതാവിന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുള്ളതുകൊണ്ട് മാത്രം നഗരത്തിലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം നടത്തിവരികയാണ് അയാൾ. എന്നാൽ അവിടെ അരങ്ങേറിയ ക്രൂരമായ റാഗിങ്ങിനിടെ ഒരു ജൂനിയർ വിദ്യാർത്ഥി മരണത്തിന്റെ വക്കോളമെത്തി. ഇതാണ് ബേബി സസ്പെൻഷനും പോലീസ് കേസും വരെ നേരിടാൻ കാരണമായത്. പഠനം അവസാനിപ്പിച്ച് അയാൾ തന്റെ ഭവനത്തിൽ ജീവിതം ആരംഭിച്ചു. അതിസമ്പന്നനാണ് മാത്തുക്കുട്ടി. റബ്ബർ എസ്റ്റേറ്റും മറ്റുമാണ് ധനസമ്പാദന മാർഗം. അവിടങ്ങളിൽ തൊഴിലാളികൾ നടത്തുന്ന വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള സമരമടക്കം അയാൾ അടിച്ചമർത്തുന്നത് കുടില തന്ത്രങ്ങൾ വഴിയാണ്. തൊഴിലാളി നേതാക്കളെ വശത്താക്കിക്കൊണ്ടാണ്.
1: ഒരു 500 സഹദേവൻ കൊടുത്തരെ. ഇത് മറ്റവൻ അറിയണ്ട. സഹദേവന് ഞാൻ കൊണ്ടൊരു തീരുമാനത്തിലെത്തി. ഇപ്പോ ജോലിക്കാർക്ക് ഓരോ രൂപ വെച്ച് കൂട്ടി കൊടുക്കും.
2: അത് തീരെ കുറഞ്ഞു പോയി.
1: 6 കഴിഞ്ഞാൽ ഓരോ രൂപ കൂടി മുതലാളി കൂട്ടി തരും. അതാണ് നമുക്കും നല്ലത്.
2: ഒറ്റയടിക്ക് 4 കൂട്ടിയ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുത്തില്ലെന്ന് പറ. ചാരാശാപ്പാർക്ക് കോളായിരിക്കും അത്ര തന്നെ.
1: ഞാൻ പുറത്ത് നിൽക്കാം.
2: എത്രയുണ്ട്? കുറഞ്ഞു പോയി.
1: 500 കൊടുത്തരെ. മറ്റവൻ അറിയണ്ട.
2: സന്തോഷമായല്ലോ. ശരി, വരട്ടെ.
0: ബേബിയുടെ മൂത്തതായി 2 ഒരു പെണ്ണുമടക്കം 4 മക്കളാണ് അയാൾക്കുള്ളത്. ആൺമക്കളിൽ 2-ാമനായ സുകുമാരൻ കഥാപാത്രം സണ്ണിയും ഭാര്യയും ആ ഭവനത്തിൽ തന്നെയാണ് വാസം. മൂത്തവൻ TC ജോർജ് അവതരിപ്പിച്ച കോശി മറ്റൊരു വീട്ടിലാണ് താമസം. അല്പം കഞ്ചാവ് പരിപാടിയും കള്ളത്തടി വെട്ടലുമൊക്കെ അയാൾ പുലർത്തി പോരുന്നുണ്ട്. ഏത് രീതിയിലും ധനമുണ്ടാക്കുക, ഇതാണ് ആ കുടുംബക്കാരുടെ രീതി. എന്നാൽ സണ്ണിയാകട്ടെ കടുത്ത മദ്യപാനിയാണ്, തീർത്തും അലസനാണ്. ഭർത്താവിന്റെ ഈ രീതിയെപ്പറ്റി ഭാര്യ റോസിലിന് അതൃപ്തിയുമുണ്ട്. അവർക്ക് മക്കളുമില്ല.
2: നീ വന്നത് ഇവിടെ എല്ലാരും അറിഞ്ഞു. ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കണം.
3: എന്നോട് പഠിച്ച ആ സാറാനായിരില്ലേ, അവിടെ ഉച്ചക്ക് വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടാണേ പോയത്. എന്നിട്ട് രാത്രി വന്ന് അങ്ങ് തുടങ്ങിയില്ലേ. എന്തിനാ ഹോട്ടലിൽ പോയത്? ആറാനാര് പഠിച്ചോളാ എന്നൊക്കെ പറഞ്ഞ് വിളക്കുന്നവരോർക്കിട്ടില്ല. എനിക്ക് മടുത്തു വച്ചായ. എന്തിനെല്ലാമോ ഞാൻ വഴക്ക് വെക്കണ്ട്. ബേബിയെ പറ്റി എന്തോ പത്രത്തിൽ വന്നൊന്നും പറഞ്ഞ് കൊറേ ദിവസം മുമ്പ് എന്തായിരുന്നു ബഹളം? നിന്റെ ആങ്ങളമാരെല്ലാം തെമ്മാടികളാ, കള്ളക്കടത്തുകാരാ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിനൊന്നും പോകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്.
1: അത് ഞാൻ നോക്കോളാ.
4: ദൈവമനെ, ആ പെട്ടി ഒന്ന് എടുത്തകത്ത് വെച്ചേരെ.
1: എത്ര ദിവസത്തേക്കാ? കഴിഞ്ഞ പ്രാവശ്യം 10
4: എത്ര ദിവസമായ? നിനക്കെന്താ? നിന്റെ ചെലവിലൊന്നും അല്ലല്ലോ. നീ എന്നോട് മിണ്ടരുത് കേട്ടോ. നീ എങ്ങനെ സഹിക്കുന്നു ഇവനെ, ഈ കുടിയനെ? എന്നിട്ട് വയ്യ റോസിലിന് നല്ല ഇരിപ്പുണ്ടോ? എന്തെങ്കിലും കാണും. എന്താ രാവിലെ ദോശ ഇഡ്ഡലിയോ? കുഞ്ഞെന്തിയേ? ആ അവിടെയുണ്ട്. അവക്ക് എന്നാ വേണ്ടല്ലോ, ഡാഡിയെ മതി. ഇത്രയേ ഉള്ളൂ? ആ രാവിലെ ഒന്നും കഴിച്ചില്ലേ? കോട്ടയത്ത് വണ്ടി നിർത്തി 2 മസാല ദോശ തിന്നതാ. എന്നിട്ടും വിശക്കുന്നു. കീഴ വരാറില്ലേ? മിക്ക ഞായറാഴ്ചയും വരും. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലോ. വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നുമില്ല.

0: അതെന്താ? ആ എനിക്കറിയാമയ്യ.
1: ധനസമ്പാദ്യത്തിനായുള്ള ഓട്ടത്തിനിടയിൽ വെട്ടിപ്പിടിക്കാൻ എന്ത് നെറുകേടും കാണിക്കാനുള്ള ത്വരക്കിടയിൽ ഏറ്റവും ഇളയവനായ ബേബിയെ വേണ്ടത്ര പരിഗണിക്കാനോ നേരായ വഴി നടത്താനോ രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് പിതാവിന്, സാധിച്ചില്ല എന്ന് കരുതാം. എന്നാൽ അതിലയാൾക്ക് ഉത്കണ്ഠയൊന്നുമില്ല. ആവശ്യത്തിലധികം പണം അവർ സമ്പാദിച്ചിട്ടുണ്ട്. ബേബി ക്രമേണ ആ വസ്തുവകകൾ നോക്കി നടത്തി കഴിഞ്ഞുകൂടിയാലും സുഖമായി അയാൾക്കുണ്ണ. എന്നാൽ ആ മകൻ ഉണ്ടാക്കി വെക്കുന്ന പൊല്ലാപ്പുകൾ പിതാവ് നോക്കിക്കാണുന്ന രീതി ശ്രദ്ധേയമാണ്. അത് പരിഹരിക്കുന്നതിലെ മെനക്കേടാണ്, ചിലവാക്കേണ്ടി വരുന്ന പണമാണ് അയാൾ പരിഗണിക്കുന്ന ഘടകം. അതല്ലാതെ ഇളയ മകന്റെ വ്യക്തിത്വത്തിലെ പാളിച്ചകളൊന്നും ആ പിതാവിന് പ്രശ്നമേ അല്ല.
2: ബേബി നില്ലടാ അവിടെ. നീ എന്തിനാണ് അവനെ ഇങ്ങനെ അങ്ങ് ഉപദ്രവിച്ചത്?
3: എന്നെ തന്നെ അവനെ നമ്മൾ ചുമ്മാ കൊടുക്കണം.
2: ഓ, അതിനെ ചുമ്മാ പറയുക? നിന്നെ കണ്ടിട്ട് തല്ലൊന്നും കിട്ടിയ ലക്ഷണമേ ഇല്ല. നടന്ന കാര്യം നീ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ, കേൾക്കാൻ രസമായിരിക്കുമല്ലോ.
4: ഓശി, ഞാൻ ആ ഇൻസ്പെക്ടർ ഒന്ന് കാണാൻ പോവാ. നീ തിരിച്ചു പോകുമ്പോ ഇവനെ അവിടെ കൊണ്ടുപോയി. ഉണ്ടാലോ സ്വാദം നിക്കട്ടെ.
3: ഞാൻ പോകുന്നില്ല.
2: ഞാനാ പറയുന്നത് കേട്ടാ മതി. നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവനാ. നിനക്ക് വേണ്ടി കാശ് എത്രയാ മുടക്കുന്നത്? 100,000 രൂപ കൊടുത്ത അഡ്മിഷൻ വാങ്ങിയത്, 2 കൊല്ലം പഠിച്ചോളൂ 2.5 ലക്ഷമായി. അതിനോട് ഇതും
3: കാശുണ്ടായിട്ടില്ലേ?
2: കാശുണ്ട് വെറുതെ കളയാനോടാ?
3: ഒരുപാട് ഉണ്ടല്ലോ, കൊറേ പോട്ടെ.
2: കുരുത്തങ്കട്ടനെ പോലീസോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്മാരെ നാളെ തൊഴിൽ ഇട്ടിരുന്ന പഠിച്ചേനെ.
3: പിന്നെന്താ വിടായിരുന്നു? പിടിച്ചൊളിച്ചു വെച്ചില്ലേ? എന്നെ ആരും രക്ഷിക്കണ്ട, ഞാൻ പോയി പിടിച്ചോളാം പോലീസിന്.
2: ഈ അവൻ എന്തോ പറ്റി?
3: ഞാൻ പോയി കണ്ടോ അവരെ.
2: അവിടെ ഞാനോണ്ട് പൂട്ടിയിട.
5: എന്താ അവിടെ മാത്തുവേ? എന്താ
2: എല്ലാവരും എവിടെ പോയി?
5: അച്ചാമ്മേ.
2: എന്താപ്പാ?
5: മാത്തുവാണോ?
2: ആ
5: ആരാ ഇവിടെ? എന്താ ശബ്ദം?
2: ഒന്നുമില്ല. അപ്പൊ കിടന്നോ?
5: ഒന്നുമില്ലേ? പിന്നെന്താ?
2: ഒന്നുമില്ലെന്ന്.
1: ഇരകളെന്ന സിനിമയുടെ ആരംഭം മുതൽ ബേബിയുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന വയലൻസ് ആ കഥാപാത്രത്തിന്റെ ചെയ്തികൾ വഴിക്കൂടി പ്രേക്ഷകരിലേക്കും പകരുകയാണെന്ന് തോന്നുന്നു. കോമ്പസ് കൊണ്ട് സ്വന്തം കൈവിരലിൽ മുറിവുണ്ടാക്കി ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിലെ സുന്ദരിയുടെ നെറ്റിയിൽ രക്തം ചാർത്തുന്ന ബേബി. സിനിമയിൽ അയാളെ കാണിക്കുന്ന ആദ്യ രംഗങ്ങൾ തന്നെ ഇങ്ങനെയാണ്. ആ കോളേജിലെ വിദ്യാർത്ഥികളിൽ ഒരുവന്റെ കഴുത്തിൽ വയറുകൊണ്ട് കുരുക്കുണ്ടാക്കി വലിച്ചു മുറക്കി അവനെ മരണത്തിന്റെ വക്കിലെത്തിക്കുന്ന ബേബി. ഭവനത്തിൽ വയ്യാതെ കിടക്കുന്ന വല്യപ്പൻ പാപ്പിയുടെ കഴുത്തിൽ പോലും ആ കുരുക്ക് കൊടുക്കുന്ന ചിന്തകൾ അയാളിൽ ഉണരുന്നുണ്ട്. അത്രയും സങ്കീർണമാണ് ബേബി എന്ന കഥാപാത്രം. പക്ഷെ എന്തിന്? ആ ചോദ്യത്തിന് കെ ജി ജോർജ് സിനിമയിൽ നേരിട്ടുത്തരം നൽകുന്നില്ല. ബേബിയെപ്പറ്റി ആ ഭവനത്തിൽ വേദനിക്കുന്ന ഒരേയൊരാൾ അയാളുടെ അമ്മയാണെന്ന് തോന്നുന്നു. എന്നാൽ തന്നെ ഉദരത്തിൽ പേറിയ ആ സ്ത്രീയോടും പ്രത്യേകിച്ചൊരധിക പരിഗണനയും മകൻ നൽകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. വഴിവിട്ട മാർഗത്തിലൂടെ ധനം നേടിയ ആ കുടുംബത്തിന്റെ അടുത്ത ബന്ധുവാണ് അഥവാ ബേബിയുടെ അമ്മാവൻ തന്നെയാണ് സ്ഥലത്തെ മതമേലധികാരി എന്നത് മറ്റൊരു കൗതുകം. ഭരത് ഗോപിയാണ് ഈ വേഷം അവതരിപ്പിച്ചത്. തന്റെ മകന്റെയും ഭവനത്തിന്റെ തന്നെയും വഴിവിട്ട ഈ രീതികളെപ്പറ്റി ആ അമ്മ സഹോദരനോട് വിഷമം പങ്കുവെക്കുന്നുണ്ട്. തുടർന്ന് ആ പുരോഹിതൻ അമ്മയ്ക്കും മകനും നൽകുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ് താനും.
6: അച്ചാമ്മേ, വിഷമിക്കാതെ, ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല.
7: ഒരു സമാധാനമില്ല.
6: സമാധാനമില്ലെങ്കിൽ അത് മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്നതാ. നീ കരയാതെ മോനെ. ഞാൻ നിന്നോട് ഇപ്പോൾ സംസാരിക്കുന്നത് മെത്രാനായിട്ടല്ല. നീ എന്റെ അനന്തരവനാ, എന്റെ സഹോദരി. എന്റെ മുന്നിലിരുന്ന് കരയുമ്പോ മറ്റേതൊരു സഹോദരനെയും പോലെ എനിക്കും സങ്കടമുണ്ടാകുമെന്ന് നിനക്കറിയാമോ? എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് ഇവർ നിന്നെ പഠിപ്പിക്കാൻ അയച്ചത്. നിന്റെ അമ്മയും അപ്പനും നീ മൂലം ദുഃഖിക്കാൻ ഇടവരരുത്. നിനക്ക് അവരോട് സ്നേഹമില്ലേ?
7: ഇല്ല.
6: അച്ചാമ്മേ, കുറച്ചു നേരം അവിടെ പോയിരിക്കൂ. മോനെ, നിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുന്നുണ്ട്. എന്താണെന്ന് എന്നോട് തുറന്നു പറയൂ. നീ എന്തുകൊണ്ടാ നിന്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്?
3: അവിടെ ആർക്കും ആരോടും സ്നേഹമില്ല, എനിക്കും ആരോടും സ്നേഹമില്ല.
6: എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ?
3: അത് ഞാനെങ്ങനെ പറയാനാ? അങ്ങനെ തോന്നുന്നത്.
6: ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്.
3: അതെനിക്കറിയാം അയ്യ.
6: നീ പ്രാർത്ഥിക്കാറുണ്ടോ?
3: ഇല്ല.
6: നിന്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല,
3: എല്ലാം കൂടുതലാ.
6: ശരിയാ, ഒന്നും അമിതമാവാൻ പാടില്ല. കുഞ്ഞെ, എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും നീ സ്വയം വിചാരിച്ചാലേ നേർവഴിയിൽ പോകുവാൻ സാധിക്കൂ. സർവശക്തനായ ദൈവം നിന്നെ കൈവിടാതിരിക്കട്ടെ.
1: പ്രത്യേക വ്യക്തിത്വത്തിന് ഉടമയായ ബേബി കോളേജിൽ നിന്ന് മടങ്ങിയെത്തി ആ ഭവനത്തിൽ നയിച്ചു വരുന്ന ജീവിതത്തിനിടയിൽ ചില കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൊല്ലണമെന്ന ചിന്ത തന്നെയാണ് അയാളിൽ. എന്തിനെന്ന ചോദ്യം മാത്രമാണ് ബാക്കി. കാരണം ബേബി മരണത്തിലേക്ക് നയിക്കുന്ന പലരും നേരിട്ട് അയാൾക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്നവരല്ല.

0: എന്നാൽ അയാളുമായും കുടുംബവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. സിനിമയിൽ നടി രാധ അവതരിപ്പിച്ച നിർമ്മല എന്നൊരു കഥാപാത്രമുണ്ട്. ഏകദേശം ബേബിയുടെ സമപ്രായക്കാരിയാണ് നിർമ്മല. എന്നാൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ടവർ. സാമ്പത്തിക നിലയാണെങ്കിൽ ബേബിയുടെ കുടുംബവുമായി തീരെ യോജിച്ചതല്ല. അവർക്കിടയിൽ ശാരീരികമായ അടുപ്പമുണ്ട്. നാളെ ബേബി തന്നെ വിവാഹം ചെയ്യാൻ പോകുന്നില്ല എന്ന് ആ യുവതിക്ക് ഉത്തമ ബോധ്യമുണ്ട്. തുടർന്ന് അവളുടെ വരനായി എത്തിച്ചേരുന്നത് വേണു നാഗവള്ളി അവതരിപ്പിച്ച ബാലൻ എന്ന ആ നാട്ടിലെ ഒരു സാധാരണ കടഉടമയാണ്. അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ അയാളെ ബേബി വധിക്കുകയാണ്. നടപ്പിലാക്കുന്നത് കഴുത്തിലാ ചുവന്ന വയറു കുരുക്കി വലിച്ചു മുറുക്കി തന്നെയുമാണ്. അതിനു മുൻപ് ഭവനത്തിലെ ജോലിക്കാരനായ തന്റെ മുത്തച്ഛന്റെ പരിചാരകൻ കൂടിയായ സഹോദരി ആനിയുടെ ജാരനായ ഉണ്ണുണ്ണിയെ വധിക്കുന്നതും ആ വയറ ഉപയോഗിച്ചു തന്നെയാണ്. ഹോസ്റ്റലിലെ ജൂനിയർ പയ്യനെ റാഗിങ്ങിനിടെ ഉപദ്രവിച്ച് മരണത്തിന് വക്കിലെത്തിച്ചതും ഇതേ രീതിയിലായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയം. ശ്രീവതി അവതരിപ്പിച്ച ആനി ഉന്നത നിലയിലുള്ള സ്നേഹസമ്പന്നനും സാധുവും നല്ലവനുമായ ഭർത്താവ് ആൻഡ്രൂസിനൊപ്പമാണ് താമസം. ദമ്പതികൾക്ക് സന്തതി ഭാഗ്യവുമുണ്ട്. എന്നിട്ടും ആനി സ്വഭാവനത്തിൽ പരിഭവങ്ങളുമായി എത്തുന്നതിനു പിന്നിൽ ഉണ്ണുണ്ണിയിൽ നിന്ന് ലഭിക്കാവുന്ന ശരീരസുഖമെന്ന ചിന്ത കൂടിയുണ്ടെന്ന് തോന്നുന്നു. ബേബി ഇത് കണ്ടെത്തുന്നു. തുടർന്ന് ഉണ്ണുണ്ണി എന്ന ആ അനാഥദാസനെ അയാൾ വധിക്കുകയും ചെയ്യുന്നു. സഹോദരിയുമായി അയാൾ പുലർത്തി വരുന്ന വഴിവിട്ട ബന്ധമാണ് അതിന് കാരണമെന്ന് കരുതാനാകില്ല. കാരണം ആ സ്ത്രീ നാളെ മറ്റൊരുവനെ തേടിപ്പിടിച്ചേക്കാം. ഉണ്ണുണ്ണി മരണമടഞ്ഞതിൽ ആനിക്ക് ദുഃഖമൊന്നുമില്ല താനും. ആനിയുടെ ജീവിതത്തിൽ വേറെയും പുരുഷന്മാരും ഉണ്ടാകാം.
1: ഒന്നുകിൽ ഇവളെ എനിക്ക് വിഷം തന്നു കൊല്ലും, അല്ലെങ്കിൽ ഇവളുടെ ഏതെങ്കിലും കാവുക മരണം കൊല്ലും. രണ്ടിലും നടക്കുന്നതിന് മുമ്പ് പിരിഞ്ഞേക്കാന്ന് കരുതി. നിന്റെ സ്വഭാവമാ.
2: എന്താ കാര്യം എന്ന് പറ,
1: ഞാനില്ലാത്തപ്പോ എന്റെ കിടക്കറയിൽ ഉറങ്ങുന്നത് വേറെ ആണുങ്ങളാ. എന്റെ തെളിവുകളുണ്ട്, അത് ഞാൻ കോടതി ഹാജരാണ്.
2: ഇതൊക്കെ ഇവിടെ നിന്ന് ഉറച്ചു വിളിച്ചോണ്ട കാര്യമില്ല. നമുക്ക് അകത്ത് സമാധാനമായിട്ട് സംസാരിക്കാം.
1: ഇനിയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോകുന്നു.
2: അങ്ങനെ അങ്ങ് വിടാൻ നോക്കൂടി, ഇതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ? അകത്ത് പോകാൻ റൂസേ.
1: ഇല്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. You are a criminal such cheats and you will never change. I made a mistake. Give me the key.
2: What are you
3: going to do? Moshi, what are you going to do? Get out.
0: താൻ വിവാഹം കഴിക്കാൻ ഇടയൊന്നുമില്ലാത്ത നിർമ്മലയെ ബാലൻ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് ബേബിക്ക് പ്രശ്നമായി വരേണ്ടത്? അവരുടെ വിവാഹവേളയിൽ ഇരുവരെയും താൻ വെടിവെച്ച് വധിക്കുന്നതായ അയാൾ സ്വപ്നം കാണുന്നുണ്ട്. അതായത് കൊലപാതക ചിന്ത അയാളുടെ ഉപബോധ മനസ്സിൽ പോലും സദാസമയം തങ്ങി നിൽക്കുന്നുണ്ടെന്നർത്ഥം. ആനിക്ക് തന്റെ ഭവന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും കുറവുള്ളതായി സിനിമ പറയുന്നില്ല. നല്ലൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആൻഡ്രൂസ്. സ്വഭാവ നൈർമല്യമുള്ളവൻ. അപ്പോഴും ആനിക്ക് അയാളിൽ സംതൃപ്തിയില്ല. ആൻഡ്രൂസിനുമേൽ അവർ ഉയർത്തുന്ന പരാതികൾ അയാൾക്ക് മർദ്ദനമേൽക്കാൻ വരെ കാരണമാകുന്നുണ്ട്. ഈ കഥയിൽ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബന്ധനത്തിലായിരിക്കുന്നത് ആൻഡ്രൂസ് ആണെന്ന് തോന്നുന്നു. എന്തിനോ വേണ്ടി ജീവിതം തള്ളി നിൽക്കുന്ന ഒരു സാധു ഭർത്താവ്, ആരാലും മനസ്സിലാക്കപ്പെടാത്തവനാണ് അയാൾ.
4: പാലക്കുന്നേ വീട്ടില് എത്ര പേരായിപ്പം, എല്ലാരും പാപ്പിയുടെ മക്കളാ, എല്ലാരും പാപ്പിയുടെ മക്കൾ.
3: എന്തോ ഇങ്ങോട്ട് തിരക്കി വന്നത്?
1: വിളിച്ചിട്ടാ വന്നത്,
2: ഞാൻ ഫോൺ ചെയ്തില്ല. വന്നത്
3: എന്തിനാ? എന്നെ ദ്രോഹിക്കുന്ന അച്ഛനൊന്ന് ചോദിക്ക്.
1: മറിച്ചാ സത്യം, ദ്രോഹം നീ എന്നോടാ ചെയ്യുന്നത്?
3: ഞാൻ എന്താ ചെയ്തെന്ന്
1: അതൊക്കെ ഒന്ന് അറിയിക്കാൻ കൂടാ ഞാൻ ഇങ്ങോട്ട് വന്നത്.
2: ഓട്ടാൻഡ്രൂസേ, അവൾ ഉണ്ടായതൊക്കെ പറഞ്ഞു.
1: കള്ളമേ പറയൂ, ആ വായി നിന്ന് വരെ ഒരു സത്യവും ഞാൻ കേട്ടിട്ടില്ല. പറയുന്നതെല്ലാം കള്ളമാണ്. എവിടുന്ന് പഠിച്ചതോ? വളർത്തിന്റെ ഗുണമാ.
2: വളർത്തിയ കാര്യമൊന്നും നീ നോക്കണ്ട, കുറച്ചൊക്കെ അവിടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അങ്ങനെങ്കിൽ പരിക്കാനൊന്നും വരണ്ട, വെറുതെ ഒന്നും അല്ല നിന്നെ കൊണ്ട് കെട്ടിച്ചത്.
1: പിന്നെ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന കണ്ട കെട്ടിച്ചത്.
2: എന്നിട്ട് എന്ത് പ്രയോജനം അളിയനെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായത്?
1: എന്തിനെല്ലാം ശ്രമിച്ചു? ഞാൻ സത്യവിരുദ്ധമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒന്നും നടന്നില്ല.
5: ഓ, ഒരു സത്യസന്ധൻ വേണമെങ്കിലൊക്കെ അളിയനെ കൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന വരും.
1: തോന്നുക, നിങ്ങളുടെ ഒരു കള്ളക്കളികൾക്കും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടൂല.
5: എന്ത് കളകളി? ബിസിനസ് ചെയ്യുന്ന കളകളിയാന്ന്, അതൊന്നും പറഞ്ഞാണ്ടല്ലോ. എന്നെ അറിയാലോ?
1: അറിയാം.
5: ആ പെങ്ങളെ കെട്ടിയാണെന്ന് വിചാരിക്കത്തില്ല.
1: നല്ലതായിരിക്കും,
5: ചിലപ്പോ കൊന്നൊന്നും വരും.
0: ബാലന്റെ മരണത്തെ തുടർന്ന് രാഘവൻ എന്ന യുവാവാണ് നിർമ്മലയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ബേബിക്ക് അവിടെ ആരോടെങ്കിലും ആത്മാർത്ഥമായി അടുപ്പമുണ്ടെന്ന് കുറച്ചെങ്കിലും പ്രേക്ഷകന് കരുതാനാകുന്ന ആ ചിത്രത്തിലെ ഏക കഥാപാത്രമാണ് അശോകൻ അവതരിപ്പിച്ച രാഘവൻ. എന്നാൽ നിർമ്മലയെ വിവാഹം കഴിക്കാനുള്ള രാഘവന്റെ നീക്കം എത്തിക്കുന്നത് അയാളെ വധിക്കാനുള്ള ബേബിയുടെ ശ്രമങ്ങളിലേക്കാണ്. ഇതുവഴിയാണ് വ്യക്തിയുടെ ചെയ്തികൾ ഭവനത്തിലുള്ളവർക്ക് ഒന്നുകൂടി വ്യക്തമാകുന്നത്. ഉണ്ണുണ്ണിയുടെ മരണത്തിന് പിന്നിൽ പോലും അയാളാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. എന്നാൽ തന്റെ സുഹൃത്തുകൂടിയായ രാഘവനെ എന്തിനു ബേബി വധിക്കാൻ ശ്രമിക്കണം? രാഘവന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ വ്യക്തമായി അറിയാവുന്നവനാണ് ബേബി. സിനിമയിൽ ഒരു ഘട്ടത്തിൽ രാഘവൻ ബേബിയെ നാട്ടിലെ ഒരു അഭിസാരികയുടെ പക്കലെത്തിക്കുന്നുണ്ട്. ദാരിദ്ര്യം വഴി ആ തൊഴിൽ തിരഞ്ഞെടുത്തതാകാം അവർ സമീപിക്കുന്ന ഈ സ്ത്രീ. ഭവന സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ബേബിക്കായി തന്റെ കൊച്ചുമകന്റെ ചാരെ അവർ ആ കട്ടിലിൽ അർദ്ധനഗ്നയായി കിടക്കുകയാണ്. നാട്ടിലെ കൊച്ചുമുതൽ

0: മലയാളിയെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട്. എന്നാൽ ബേബി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതേപറ്റി രാഘവൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയം.
1: എന്തുപറ്റി? ഒന്നുമില്ല, നീ വാ.
2: വെറുതെ രാത്രിയിൽ ഇവിടെ വരെ കല്ലും മുള്ളും ചവിട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ?
1: അവിടെ ഒരു മട്ട് കണ്ടപ്പം എന്റെ തോന്നലും ആഗ്രഹം എല്ലാം അങ്ങ് പോയി. രാഘവ,
2: ദേവിച്ചെന്റെ ഒരു കാര്യങ്ങൾ.
1: രാഘവ, എന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയാം? ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് വാങ്ങുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പിടിച്ചു പറിച്ചെടുക്കണം, എന്നാലേ ഒരു സുഖം കിട്ടും.
2: അത് വല്ലാത്തൊരു സ്വഭാവം തന്നെയാണല്ലോ.
0: ഭവനത്തിൽ കഴിയുന്ന ജ്യേഷ്ഠൻ സണ്ണിയുടെ ഭാര്യ റോസ്ലിൻ ലൈംഗിക ത്വരയോടെ ബേബിയെ നോക്കുന്ന വേളയിലും അവരെ അയാൾ പരിഗണിക്കാതെ പോവുകയാണ്. സണ്ണിയുടെ കടുത്ത മദ്യപാനത്താലും ഉത്തരവാദിത്ത രാഹിത്യത്താലും മനം മടുത്തവളായ റോസ്ലിന് അയാളിൽ നിന്ന് ശാരീരിക തൃപ്തി ലഭിക്കുന്നില്ല എന്ന ചിന്തയ്ക്ക് ചിത്രത്തിൽ സാധ്യതകളുണ്ട്. അത് ഒളിച്ചും തെളിച്ചും പറഞ്ഞു വെക്കുന്നുമുണ്ട്. എന്നാൽ ബേബി ആ സ്ത്രീയെ അവർ ആഗ്രഹിച്ച രീതിയിൽ സമീപിക്കാത്തതിന്റെ കാരണവും തൊട്ടുമുമ്പ് പറഞ്ഞതാകാം. വെച്ചു നീട്ടുന്നതല്ല, പിടിച്ചെടുക്കുന്നതാണ് അയാൾക്കിഷ്ടം. ഈ രണ്ടധ്യായങ്ങളുടെ ഒന്നാം ഭാഗത്ത് നാം ശ്രവിച്ച പ്രധാനപ്പെട്ട രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ, സുശീലയുടെയും ആലീസിന്റെയും, മറ്റൊരു രീതിയിലുള്ള അവതരണമാകാം റോസിലിനും. പ്രാധാന്യം അല്പം കുറച്ച് അവതരിപ്പിച്ചതുമാകാം. സിനിമയുടെ അവസാനം പിതാവ് മാത്തുക്കുട്ടിയുടെ തോക്കിൽ നിന്ന് വെടിയേറ്റാണ് അകാലത്തിൽ ബേബിയുടെ മരണം. എന്തിനെന്നറിയാത്ത അയാളുടെ വധശ്രമങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നേരെ കൂടി നീണ്ടതാണ് കാരണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബേബി അനുഭവിച്ചു വരുന്ന ആത്മസംഘർഷങ്ങൾക്ക് മോചനം നൽകുക കൂടിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യം നൽകുക കൂടിയാണ് ആ പിതാവ്. അതിനൊരു കാരണം നാളെ ആ തോക്ക് തനിക്ക് നേരെ കൂടി ഇളയ മകൻ നീട്ടാമെന്ന ചിന്തയുമാകാം, അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിപ്പോരുന്ന പൊല്ലാപ്പുകൾക്കൊരു അവസാനമെന്ന രീതിയിലുമാകാം. ഇരകൾ തീർച്ചയായും അസാധാരണമായ ഉള്ളറ സംഘർഷങ്ങളിലൂന്നിയ കുടുംബരാഷ്ട്രീയം പറഞ്ഞ ഒരു അസാധാരണ സിനിമ തന്നെയാണ്. വല്ലാത്തൊരു സിനിമ. കെ ജി ജോർജ് ഒരുക്കിയ അനേകം ചിത്രങ്ങളിലെ അകത്തളത്തിലെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെ ആകെ തുക ചൂഷണങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ബന്ധനത്തിൽ നിന്ന് തേടുന്ന മോചനം അഥവാ സ്വാതന്ത്ര്യം എന്നത് തന്നെയാണ്. അതിനായുള്ള വഴികൾ മാത്രമാണ് വ്യത്യസ്തം.
3: സിഗ്നേച്ചർ
4: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
3: നിർവഹണം നിഖിൽ എബ്രഹാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755.

നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: അമ്മ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. രണ്ട് ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
2: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് AI അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലാണ്. മനുഷ്യർക്ക് പകരം ജോലികൾ ചെയ്യുന്നത് യന്ത്രങ്ങളാണ്. മാനവ വിഭവശേഷി വേണ്ടവണ്ണം ഉപയോഗിക്കുന്നതിൽ ഈ യന്ത്രങ്ങൾ തടയിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആശയം കുറച്ച് വ്യത്യസ്തതകളോടെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് പണിമുടക്ക്. ഇന്നത്തെ പോലെ നിർമ്മിത ബുദ്ധി ഒന്നുമല്ലെങ്കിലും സാധാരണക്കാരായ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഒരു കമ്പനിയിലേക്ക് അതിൻ്റെ ഉടമ പുതിയ യന്ത്രങ്ങൾ കൊണ്ടുവരികയാണ്. ആ യന്ത്രങ്ങളുടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ പിരിച്ചുവിടുകയും അവർക്ക് ജോലി നഷ്ടമായതുകൊണ്ട് തന്നെ എല്ലാവരും പണിമുടക്കിലേക്ക് പോകുകയും ചെയ്യുന്നു. ഇതാണ് ചിത്രത്തിൻ്റെ കഥ. പണിമുടക്കിൻ്റെ കഥയാണെങ്കിലും മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. ചിത്രത്തിൽ S. ജാനകി പാടിയ മനോഹരമായ ഗാനം കേൾക്കാം. മാനസ സരസി എന്ന് തുടങ്ങുന്നു.

1972 പണിമുടക്ക് എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. പി എൻ മേനോനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മധു, അമ്മിണി, മായ, മോഹൻ ശർമ്മ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയാണ് ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. എം എസ് ബാബുരാജാണ് സംഗീതം. തോപ്പിൽ ഭാസിയാണ് ചിത്രത്തിന്റെ സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ എസ് ജാനകിയും പി സുശീലാ ദേവിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. വിജയദശമി എന്ന് തുടങ്ങുന്നു.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: എം കെ അർജുനൻ മാഷിന്റെ സംഗീതത്തിൽ പിറന്ന ഒരു പിടി നല്ല ഗാനങ്ങളുള്ള ചിത്രമാണ് പത്മവ്യൂഹം. 1973 ചിത്രം പുറത്തിറങ്ങുന്നത്. ജെ ശശികുമാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രേം നസീർ, വിജയശ്രീ, സുകുമാരി, അടൂർ ഭാസി, ജോസ് പ്രകാശ് എന്നിങ്ങനെ മുൻനിര താരങ്ങളാണ് ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കെ ജെ യേശുദാസും പി മാധുരിയും ചേർന്നാലപിച്ച ഗാനം.

കേശവദേവിൻ്റെ നോവലിനെ ആധാരമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓടയിൽ നിന്ന്. 1965 ചിത്രം പുറത്തിറങ്ങിയത്. പപ്പു എന്ന റിക്ഷാക്കാരൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും നിറഞ്ഞ ജീവിതകഥയാണ് ചിത്രം പറയുന്നത്. സത്യനാണ് ചിത്രത്തിൽ പപ്പു എന്ന കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രേം നസീർ, കവിയൂർ പൊന്നമ്മ, അടൂർ ഭാസി, അടൂർ പങ്കജം, അടൂർ ഭവാനി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ പി ലീല ആലപിച്ച ഗാനം. രചന വയലാർ രാമവർമ്മ. സംഗീതം ദേവരാജൻ. അമ്പല.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ ആധാരമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഭാർഗവി നിലയം. മലയാളത്തിലെ ആദ്യത്തെ പ്രേതകഥയായിരുന്നു ഭാർഗവി നിലയം. 1964 ചിത്രം പുറത്തിറങ്ങിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ യേശുദാസും പി സുശീലയും ചേർന്ന് ആലപിച്ച ഗാനം.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്ന ഈ ഒരു ചാനലിൽ കലാപ്രബോധിനി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം യാദൃശ്ചികമായിട്ടാണ് ഞാൻ കേൾക്കാനിടയായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് അവൻ്റെ കഴിവ് എന്താണെങ്കിലും അത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ പേര് ശരത്ത്, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും ആദ്യം ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു നല്ല നമസ്കാരം പറയുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ വെച്ചിട്ട് കുറച്ച് പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ടാണ് വന്നത്.

ഒരു പ്രോഗ്രാമിലേക്ക് വന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു. എങ്ങനെ പറയണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ പാട്ട് പാടണം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിന്നു. ഏത് പാട്ടാദ്യം പാടും എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ കൺഫ്യൂഷൻ. പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി, ഇന്ന് നമ്മൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്, ഈ പറയുന്ന കൊറോണ, നിപ്പ, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമ്മളതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് വരുന്നുണ്ട്. അപ്പം സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്, എവിടെയാണ് ഈശ്വര എന്നൊക്കെ നമ്മളിങ്ങനെ അറിയാതെ വിളിച്ചു പോകുന്നൊരു ഒരു വാക്കുകൾ തന്നെയാണ്. പി കെ എന്ന് പറയുന്ന ഒരു മൂവി, അതിൽ സോനു നിഗം പാടിയിട്ടുള്ള ഭഗവാൻ ഹേ കഹാരെ തൂ എന്ന് പറയുന്ന പാട്ട് വളരെ വളരെ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാട്ട് പാടുന്നൊരു വ്യക്തിയാണെന്നൊക്കെ എൻ്റെ വീട്ടുകാർ തിരിച്ചറിയുന്ന, എൻ്റെ മുന്നേ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയുണ്ട് എൻ്റെ അയൽവാസി. കാരണം ബേസിക്കലി ഞാനും ഒരു പ്രൊഫഷണൽ ബാത്റൂം സിംഗറാണ്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവൻ പാടും എന്നുള്ള ഒരു ഒരു ഇത് വെക്കും. പക്ഷേ ഞാൻ പാടുമ്പം, പാടി പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ബാക്കിലുള്ള അപ്പൂപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എടാ നീ പാടിയ രണ്ടാമത്തെ പാട്ട് അത് കൊള്ളാം, അല്ലെങ്കിൽ ആദ്യത്തെ പാട്ട് അത് കുറച്ചും കൂടി ശരിയാക്കാനുണ്ട് എന്നൊക്കെ എനിക്ക് ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. അത് വലിയ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ലൈഫിൽ അതുകൊണ്ട് തന്നെ എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട്. കാരണം അപ്പൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുണ്ട് എന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. ഈ മഴക്കാലം തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കുളിക്കാനൊക്കെ ഒരു മടി ഉണ്ടാവും. ഞാനും അതുപോലെയൊക്കെ ചിലപ്പം സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പൂപ്പൻ ആളുകളുടെ മുന്നിലൊക്കെ വെച്ചിട്ട് എന്നോട് ചോദിക്കും, എടാ നീ ഇന്ന് കുളിച്ചില്ലയോടാ എന്ന്. കാരണം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് പാട്ട് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ലാലേട്ടൻ പറഞ്ഞ മാതിരി ഇപ്പം ടെക്നിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞ മാതിരി ഞാൻ ചെല്ലും, എനിക്ക് കുളിക്കാൻ മടിയാണെങ്കിൽ തന്നെ ഞാൻ കയറി ബാത്റൂമിൽ കയറി രണ്ട് പാട്ട് പാടിയിട്ട് അങ്ങോട്ട് പോരും. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ എന്താ പറയുക, അപ്പൂപ്പനെ ആലോചിച്ച് പോവാണ്. കാരണം എന്താ പറയുക, എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനുണ്ട്, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനാണ് ദ ലെജൻഡ് എസ് പി ബി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പം എസ് പി ബിക്ക് വേണ്ടിയിട്ടും അപ്പൂപ്പന് വേണ്ടിയിട്ടും ഞാനൊരു പാട്ട് പാടാം. ഡ്യുവറ്റ് എന്ന് പറയുന്ന മൂവിയിലെ

അഞ്ജലി അഞ്ജലി എന്ന് പറയുന്ന പാട്ടാണ്. അദ്ദേഹം പാടുമ്പം അതിനൊരു ഒരു പ്രത്യേക ഒരു എന്താ പറയുക, വല്ലാത്തൊരു ഫീലാണ്. എന്നെ കൊണ്ട് കഴിയണ രീതിയിൽ ഞാനത് ശ്രമിക്കാം.

വന്ന എൻ്റെ എന്താ പറയുക സുഹൃത്തുക്കൾ എന്നോട് പാട്ട് പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ചെറുപ്പം മുതൽ മലയാളം എന്ന് പറയുന്ന ഭാഷ ഞാനുമായിട്ട് ജഗട ജഗട ആയിരുന്നു. അതുകൊണ്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വലിയൊരു മൂഡുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ടെൻഷനായിരുന്നു ഈ പറയുന്ന ഒരു സാപ്പാസ എന്ന് പറയുന്ന ഫീല് എത്രത്തോളം എനിക്ക് പാടാൻ പറ്റുന്നുള്ളത്. കാരണം എനിക്ക് നാക്കുളുക്കുക എന്ന് പറയും, അതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഹിന്ദി ആയിരുന്നു ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ. അങ്ങനെ ഞാൻ പാട്ട് പഠിക്കണമെന്ന് മോഹമായിട്ട് ഹിന്ദുസ്ഥാനി ആവാം എന്ന് കരുതി ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഹത്തിൻ്റെ മടയിൽ തന്നെയാണ് ആക്ച്വലി പോയത്. ആദ്യത്തെ ദിവസം മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ, കാരണം അന്ന് തന്നെ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. കാരണം ഒരുപാട് സിംഹക്കുട്ടികളുടെ ഇടയിലേക്കാണ് ഞാൻ ചെന്നിരുന്നത്. ഞാൻ മാത്രമായിരുന്നു ഒരു പോത്തു പോലത്തെ മനുഷ്യൻ, ബാക്കിയെല്ലാം ചെറിയ പിള്ളേരായിരുന്നു. സാ എന്ന് സാറ് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിള്ളേർ കംപ്ലീറ്റ് എൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. കാരണം എൻ്റെ സൗണ്ടും അവരുടെ സൗണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം, അതോടെ എൻ്റെ ഉള്ള കോൺഫിഡൻസും അങ്ങോട്ട് പോയി. പിന്നെ വേണ്ട, പാട്ട് മതി എന്നാലോചിച്ച് ഞാൻ തിരിച്ച് എൻ്റെ പ്രൊഫഷണൽ ബാത്റൂം സിംഗിങ്ങിലേക്ക് തന്നെ ഞാൻ ഇറങ്ങി വന്നു. അപ്പം അതായിരുന്നു എൻ്റെ പാട്ട് പഠിക്കണം എന്ന് പറയുന്ന മോഹം ചെന്ന് എത്തിയൊരു സംഗതി. കാരണം എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ഒരു ലിമിറ്റേഷൻ വെക്കുന്നത്. ഇന്ന് ഞാനത് എന്താ പറയുക, അത് നല്ലതിനായിരുന്നോ മോശമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി എനിക്ക് അറിയില്ല. ബട്ട് അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞപ്പം ഒരു ഗസൽ, ഒരു നാല് വരി ഗസൽ ഞാൻ പാടാം. ഗസലിൻ്റെ അകത്ത് ജഗ്ജീത് സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗസലുകൾക്ക് ഭയങ്കര ഒരു ഫീല് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് എന്തോ എനിക്കറിയില്ല, ഞാൻ വല്ലാതെ എന്നെ കണക്ട് ചെയ്യുന്ന ഒരുപാട് വരികൾ പാട്ടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഹോട്ടോസെ ചുലോത്തും എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു നാല് വരി ഞാൻ ശ്രമിക്കാം.

പാട്ടുകളെ കുറിച്ച് പറയുമ്പം നമുക്ക് ഒരിക്കലും നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് പ്രണയം, ഒന്ന് വിരഹം. പ്രണയം എന്ന് പറയുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് തട്ടത്തിൻ മറയത്തിൽ നിവിൻ പോളി പറഞ്ഞ ഡയലോഗാണ്. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞാൻ ആയിഷേനെ ആദ്യമായി കാണുന്നത്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടി തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൾ ഓരോ തവണ കടന്നു വരുമ്പോഴും പെണ്ണിൻ്റെ മുഞ്ചി കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു ഇവളെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന്. ഈ കാന്താരി പെണ്ണ് അവൾ എൻ്റെയാണ്. ലാസ്റ്റ് ഡയലോഗ് ഞാൻ മനഃപൂർവ്വം മാറ്റി പറഞ്ഞാണ്, കാരണം ഈ പ്രോഗ്രാം ചിലപ്പോൾ എൻ്റെ അമ്മയൊക്കെ കേൾക്കുവേ. ഞാനിഞ്ഞി വല്ല ഉമ്മച്ചിക്കുട്ടീനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആകെ ടെൻഷനായി പോകും. ഞാൻ വല്ല ഉമ്മച്ചിക്കുട്ടീനെയൊക്കെ പ്രണയത്തിലാണോ എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ മല്ലൊന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പം പ്രണയം എന്ന് പറഞ്ഞ ഒരു പാട്ട് എനിക്ക് അസർ എന്ന് പറയുന്നൊരു മൂവിയിൽ അർമാൻ മല്ലിക്ക് പാടിയ ബോൾ ധോനാസറ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ വല്ലാതെ ഫീൽ ചെയ്യിച്ചൊരു പാട്ടാണ്. അതിൻ്റെ വരികൾ എന്ന് പറയുന്നത് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ അല്ലെങ്കിൽ നമ്മൾ പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രണയം, വല്ലാത്തൊരു ഫീലാണ് എനിക്ക് ആ പാട്ടിനോട്. അപ്പം അതൊരു നാല് വരെ ഞാൻ പാടാം.

പഠിക്കുന്ന കാലത്താണെങ്കിലും അല്ലെങ്കിൽ ആഫ്റ്റർ പഠിത്തം കഴിഞ്ഞിട്ടാണെങ്കിലും പാട്ട് എൻ്റെ ഒരു വഴിയാവും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ആവോ ഇല്ലയോ അതിനെക്കുറിച്ച് ഞാൻ ബോധേർഡ് ആയിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പാടുക എന്ന് പറയുന്നത് മാത്രമായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം. ഞാൻ പാടുമ്പം ആക്ച്വലി ഞാനാണ് ഹാപ്പി ആവുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് എനിക്ക് പറയാൻ അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ വളരെ ചുരുക്കം എൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ പാടുന്നുള്ളത്. അപ്പോൾ അവരെന്നോട് ചിലപ്പം വല്ല പാട്ടൊക്കെ ചോദിക്കും, പറയും. ചിലരെന്നോട് പറയാറുണ്ട്, നിനക്ക് ഇങ്ങനെ പാടാൻ മടിയാണെങ്കിൽ, അല്ലെങ്കിൽ പാടാൻ മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ചെല്ലാൻ എനിക്ക് പേടിയാണ്, എൻ്റെ കാല് മുട്ട് വരയ്ക്കും. ഇതിപ്പം നിങ്ങളുടെ മുന്നിൽ എൻ്റെ ശബ്ദം മാത്രം എത്തുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് ഞാനിരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഇതേപോലൊരു പ്ലാറ്റ്ഫോം ഞാനും ആഗ്രഹിച്ചിരുന്നു, ഒരു റേഡിയോയിൽ ഒരുപാട് പേര് കേൾക്കുന്ന ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമൊന്നും നമ്മുടെ മുന്നിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ ഒരു എഫ് എം ചാനൽ, റേഡിയോ കൊച്ചി എന്ന് പറയുന്ന എഫ് എം ചാനൽ, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് വീണ്ടും എനിക്കത് അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞാൽ എനിക്ക് തീരില്ല. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം പാട്ടുകളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ഫീലിങ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന് പ്രണയം, ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ. വിരഹമെന്ന് ഞാൻ തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു പ്രണയം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ തന്നെ ഒരു ലവ്, അതിൻ്റെ ഒരു സാധനത്തിലേക്ക് ഞാൻ പോകണമല്ല. പക്ഷേ ജോസഫ് എന്ന് പറയുന്ന മൂവിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. അതിനെ, ആ പാട്ടിനെ എങ്ങനെയാണ് അതിനെ പറയേണ്ടതെന്നോ അല്ലെങ്കിൽ ആ പാട്ടിനെ കുറിച്ച് എന്ത് വർണ്ണിക്കണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ വല്ലാതെ ഇമോഷണലി ആക്കിയ ഒരു പാട്ടാണ്. അതും കൂടി ഞാൻ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. തലോടും

ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുടെ കൂടെ പങ്കുവെച്ചു എന്നുള്ളതാണ്. ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഒരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ആളുകൾക്ക് കേൾക്കുന്നൊരു ഒരു വേദി എനിക്ക് കിട്ടിയെന്ന് പറയുന്നത്. ഞാനൊരു ഒരു കുഞ്ഞൊരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒന്നുകൂടെ പറയാം: 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇക്കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് പി സി, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിലും കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: എന്ന കവിത സുരേന്ദ്രൻ കൂത്താളി എഴുതിയ കവിത. ശുഭദിനം. മണികണ്ഠൻ സി രചനയും ആലാപനവും നിർവഹിച്ച കവിത പടിയിറങ്ങുമ്പോൾ.
1: പിടിച്ചു വലിക്കായിക മകനേ ഒരിത്തിരി നേരം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM പെയ്തൊഴിയാതെ പരിപാടിയിൽ ഇന്ന് നമുക്ക് 3 കവിതകൾ ആസ്വദിക്കാം. മണികണ്ഠൻ സി രചനയും ആലാപനവും നിർവഹിച്ച പടിയിറങ്ങുമ്പോൾ എന്ന കവിത, മുരുകേഷ് കൃഷ്ണ എഴുതിയ ഒരു വിരഹിയുടെ ആർദ്രഗീതം